കുടിത്തു കുടിത്തു ഓടിവ, കട്ടിൽ മിട്ടൈ തരുവേൻ, കാടലികൾ തരുവേൻ. കുട്ടി പുള്ളിമാനെ കുടിത്തു കുടിത്തു ഓടിവ, പുള്ളിമാനെ പുള്ളിമാനെ.